ശബ്ദ റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തർക സലാഹ്. Sesungguhnya batas antara seseorang dengan kesyirikan dan kekufuran adalah meninggalkan solat. Hadis riwayat Imam Muslim.